കേട്ടിട്ടുള്ള റേഡി സാരം ഗുൺ 07.8 FM. ഇത് രംഗ് രംഗ് രുചിപന ഇണ്ടത്തോ മൈലാഞ്ചി ബേരി കാര്യക്രമത്തിലേക്ക് എല്ലാവർക്കും കൽബുണർഞ്ഞു സ്വാഗത. ഇണ്ടത്തോ മൈലാഞ്ചി ബേരി കാര്യക്രമത്തിലാണ് നോൺ സ്റ്റോപ്പ് ഒപ്പന പാട്ടുങ്ങ കേട്ടോണ്ട് വരുവാ.

മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ്. നാണ പുള്ളിയായി ബുക്കണേ കോരികയിലെ പുണ്ണത് ഏരകള കൊട്ടി ഞാൻ നിക്കള സുന്ദരരേ മന്ദാറ നിക്കളിക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കിരണൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് തവതിക്കും.

കേട്ടുണ്ടുള്ള റിദ്രേഡി സാരം ഗുൺ 07.8 FM ഇത് രംഗ് രംഗ് രുചിപന ഇണ്ടത്തൊമ്മയിലാഞ്ചി ബാരി കാര്യക്രമത്തിലേക്ക് എല്ലാവർക്കും കൽബുണർഞ്ഞു സ്വാഗതം. ഇണ്ടത്തൊമ്മയിലാഞ്ചി ബാരി കാര്യക്രമത്തിലാണ് നോൺ സ്റ്റോപ്പ് ഒപ്പന പാട്ടുങ്ങ കേട്ടുണ്ട് വരുവാ.